0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താമലരുകൾ. ജൂൺ മാസം യേശുവിന്റെ തിരുഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കുന്ന കാലമായതിനാൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയെയും യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠാ പാരമ്പര്യത്തെയും സ്മരിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.

പരിശുദ്ധ മറിയത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മെയ് മാസത്തിന് ശേഷം ഇതാ നാം ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജപമാലയർപ്പിച്ചും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പുതിയ ഒരു ഉണർവ് നേടിയിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ക്ഷണമാണ് തന്റെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുവാനും ആ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുവാനും. ഇന്ന് ലോകം മുഴുവൻ യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികളുടെയും മാത്സര്യത്തിന്റെയും സംഘർഷങ്ങളുടെയുമൊക്കെ പിരിമുറുക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ സ്വീകരണത്തിലും ദാനത്തിലും ഇന്ന് ഏറെ ഭംഗം വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹം നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളുടെ ആവശ്യാനുസരണം ആകർഷിക്കുകയും എന്നാൽ ആത്മാർത്ഥത ഒട്ടും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു മായിക ലോകം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൽ തെല്ലും സംശയമില്ല. ഈയൊരു സാഹചര്യത്തിൽ മനുഷ്യജീവിതത്തിന് ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി. ക്രൈസ്തവ കുടുംബങ്ങളിൽ പാരമ്പര്യമായി അർപ്പിക്കപ്പെട്ടിരുന്ന യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠ ഇത്തരുണത്തിൽ സ്മരിക്കപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ തിരുഹൃദയ വണക്കമാസത്തിന്റെ അവസരത്തിൽ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: തന്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തോടുള്ള ആഴമായ സ്നേഹം രൂപപ്പെട്ടത് യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന മുത്തശ്ശി പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന കുഞ്ഞു പ്രാർത്ഥന ഓരോ വിശ്വാസിയും പലവട്ടം ഉരുവിടുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ഏവരെയും ആഹ്വാനം ചെയ്തു. ദൈവശാസ്ത്രമോ ആധുനിക ശാസ്ത്രത്തിന്റെ നൈപുണ്യമോ ഒന്നുമില്ലാത്ത നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു തിരുഹൃദയത്തിന്റെ സ്നേഹശാസ്ത്രം. അത് വരും തലമുറകളിലേക്കും അവർ കൈമാറി. ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിനു മുൻപിൽ കൈകൂപ്പി പ്രാർത്ഥനാപൂർവം നിന്നാണ് ക്രൈസ്തവ കുടുംബത്തിലെ ഓരോ ശിശുവും വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളരുവാൻ തുടങ്ങുന്നത്. ഓരോ വർഷവും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെ, വ്യക്തികളെ, നമ്മുടെ സുഹൃത്തുക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നാം സമർപ്പിക്കാറുണ്ട്. അതുവഴി തിരുഹൃദയനാഥന്റെ സംരക്ഷണം മറ്റെന്തിനേക്കാളും വലുതായി നാം പ്രഘോഷിക്കുന്നു. നമ്മുടെ തോൽവികളുടെയും ഇടർച്ചകളുടെയും നൊമ്പരങ്ങളുടെയും ദിനങ്ങളിൽ സ്നേഹത്തിന്റെ ചൂടുപകരുന്ന സ്രോതസ്സാണ് ക്രിസ്തുവിന്റെ തിരുഹൃദയം എന്നതിന് ക്രൈസ്തവരുടെ ജീവിതങ്ങൾ തന്നെയാണ് സാക്ഷി. യേശുവിന്റെ സ്നേഹത്തെ കേവലം ചില വാക്കുകളിൽ ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല. ഇത് ഭൂതകാലത്തിൽ അവസാനിച്ച ഒരു സ്നേഹമല്ല, മറിച്ച് സ്നേഹിച്ചതിന്റെ അനുഭവങ്ങൾ 2025 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും നിലനിൽക്കുന്നതിനാലാണ് തിരുഹൃദയ ഭക്തി ഏറെ സജീവമായി നമ്മുടെ സമൂഹങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 1000 തവണ പറയുകയും എന്നാൽ 1 തവണ പോലും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത അന്തരീക്ഷത്തിൽ വാക്മയ ചിത്രങ്ങളുടെ ആഡംബരം കൂടാതെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ ഒരേയൊരു വചനം ഇതാണ്: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത്. 1673 ഡിസംബർ മാസം 27 1675 ജൂൺ മാസം 18 ഫ്രഞ്ച് സന്യാസിനിയായിരുന്ന മാർഗരറ്റ് മേരി അലക്കോക്കിന് യേശു നൽകിയ ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തി ലോകം മുഴുവൻ വ്യാപരിക്കുന്നതിന് കാരണമായത്. ഈ തിരുഹൃദയ ഭക്തി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിപ്പിക്കണം എന്നത് അലക്കോക്കിന് ദൈവം നൽകിയ നിർദ്ദേശമായിരുന്നു. ഈ തിരുഹൃദയ ഭക്തി ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ആ സ്നേഹത്തിൽ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയും വേണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഭാഗ്യ സ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ദിലക്സിത് നോസ് എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പായ്ക്ക് മുൻപും പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭക്തിയെ ഏറെ പ്രചരിപ്പിക്കുകയും യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പ്രതീകവും സുതാര്യവുമായ പ്രതിച്ഛായയുമാണ് തിരുഹൃദയം എന്നും യേശുവിന്റെ ഈ സ്നേഹത്തിന് പകരം നൽകുവാൻ അയോഗ്യമെങ്കിലും നമ്മുടെ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ലിയോ 13 പാപ്പ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായും
തന്റെ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ അനേകം തവണ യേശുവിന്റെ സ്നേഹത്തെ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മെ തന്നെ യേശുക്രിസ്തുവിന് സമർപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് തിരുഹൃദയ ഭക്തിയുടെ ഏറ്റവും മഹത്തായ ഭാവം. അതായത് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ മാധുര്യം ആസ്വദിക്കുകയും ആ മാധുര്യം നമ്മുടെ ജീവിതങ്ങൾ വഴിയായി മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് അവരെയും യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുക. അതിനാൽ ഈ ജൂൺ മാസം ക്രൈസ്തവരെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രേഷിത പ്രവർത്തനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. യവന സാഹിത്യത്തിൽ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന വാക്ക് കാർഡിയ എന്നതാണ്. ഇത് മനുഷ്യന്റെ ആന്തരികതയെ എടുത്തു കാണിക്കുന്നു. പ്രശസ്തമായ ഹോമറിന്റെ ഇലിയഡിൽ ചിന്തയും വികാരവും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ രൂപപ്പെടുന്ന സ്ഥലം ഹൃദയമാണെന്നും പറഞ്ഞുവെക്കുന്നുണ്ട്. ഇപ്രകാരം മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെയും വികാരങ്ങളുടെയും ഉറവിടമായ ഹൃദയത്തെ യേശുവിന്റെ തിരുഹൃദയത്തോട് അനുരൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ ലോകം എത്രയോ സുന്ദരമായിത്തീരുമായിരുന്നു. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സും അടുത്തുപോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ലളിതമായ കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ജനത നമുക്കൊരു തീരാവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയതയിൽ വഴികാട്ടേണ്ടവർ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വശംവദരാകുമ്പോൾ ഇന്ന് യേശുവിന്റെ തിരുഹൃദയ ശക്തിയുടെ മഹാത്മ്യം തിരിച്ചറിയേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നും നമുക്കായി നൽകുന്ന വചനങ്ങളെ ജീവിതത്തിൽ ശ്രവിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും നാം തയ്യാറാവണമെന്ന് ഈ തിരുഹൃദയ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എമ്മാവൂസിലേക്ക് യാത്രയായ ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് ഇത്തരുണത്തിൽ ഒരു വലിയ മാതൃകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശുവിന്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ പകർന്ന ആത്മാവിന്റെ അഗ്നി ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് എടുത്തു കാണിക്കുന്നത്. യേശുവിന്റെ ഹൃദയവും ശിഷ്യന്മാരുടെ ഹൃദയവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഇത് ആത്മാർത്ഥതയുടെ കൂടിച്ചേരലാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ രഹസ്യമായി കിടക്കുന്ന സംശയങ്ങൾക്ക് ആധികാരികതയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ശക്തി പകർന്നുകൊണ്ട് വ്യക്തിപരമായി മറുപടി നൽകുന്ന യേശുവിന്റെ തിരുഹൃദയം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് ഹൃദയത്തെപ്പറ്റി പറയുന്നത്: നിന്റെ ഹൃദയം എന്നോടൊപ്പം ഇല്ലാത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയുവാൻ കഴിയും? അതിനാൽ പരസ്പരമുള്ള ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നത് സ്നേഹത്തിന്റെ ഉറവിടമായ ഹൃദയമാണ്. അതുകൊണ്ടാണ് മാധുര്യമേറിയ യേശുവിന്റെ തിരുഹൃദയമേ എന്ന് പ്രാർത്ഥനയിൽ നാം ഏറെ തവണ ഉരുവിടുന്നത്. ഇപ്രകാരം യേശുവിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെ അനുരൂപമാക്കിയാൽ മാത്രമേ അവനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വർഷം തിരുഹൃദയ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത, അത് ജൂബിലി വർഷത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ്. 2025 ജൂബിലി വർഷത്തിൽ യേശുവിനെക്കുറിച്ചുള്ള സജീവവും ഹൃദയാത്മകവുമായ സ്മരണയാണ് പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടനത്തിൽ നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം നൽകിക്കൊണ്ടും യേശുവിന്റെ തിരുഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ടും ക്രിസ്തുവിന്റെ സ്മരണയിൽ ജീവിക്കുന്നതിന് ഈ വർഷത്തെ തിരുഹൃദയ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. ഉപഭോഗ സംസ്കാരവും ഉപരിപ്ലവമായ ബന്ധങ്ങളും ഇന്ന് മനുഷ്യജീവിതത്തെ ശൂന്യതയിലേക്ക് നയിക്കുമ്പോൾ ഹൃദയത്തിന്റെ പ്രാധാന്യം വീണ്ടെടുക്കുന്നതിന് ഈ തിരുഹൃദയ മാസം നമ്മെ സഹായിക്കണം. സാമ്പത്തികമായ ബന്ധങ്ങൾക്കും അപ്പുറം സാമൂഹികമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളും അനീതികളും മനുഷ്യജീവിതത്തെ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥകളെ ഒഴിവാക്കുന്നതിനും ഈ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. തന്റെ ഹൃദയം നമ്മുടെ പാദത്തോളം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ കഴുകിത്തുടച്ച യേശുവിന്റെ പെസഹ മാതൃക ഈ മാസം നമ്മുടെ ജീവിതം വഴിയായി മറ്റുള്ളവർ നുകരുന്നതിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. ഉയരങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തി മാത്രം ദൈവത്തെ നോക്കുവാൻ ശീലിച്ച മനുഷ്യനെ പാദത്തിങ്കൽ കാലുകൾ കഴുകിക്കൊണ്ട്
ചുംബിക്കുവാനിരിക്കുന്ന സ്നേഹം. ആരാണ് വലിയവൻ എന്ന് നിരന്തരം തർക്കിക്കുന്ന ശിഷ്യന്മാർക്ക് യജമാനന്റെ മേലങ്കിയേക്കാൾ ഒരു കച്ചമുണ്ടും കുറച്ചു വെള്ളവും തൂവാലയും കൊണ്ട് എളിമയുടെ പ്രവൃത്തികൾ മൂലമായി ഗുരുവിന്റെ മറുപടി നൽകുന്നു. അധികാരത്തിന്റെ അംഗവസ്ത്രങ്ങൾ ഊരിക്കൊണ്ട് അടിമയുടെ അരക്കച്ച ധരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നു, അപരന്റെ പാദത്തോളം താഴ്ത്തണം നിന്റെ ഹൃദയം. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത ഇതല്ലാതെ മറ്റൊന്നല്ല. മുറിയപ്പെടുമ്പോഴും മനുഷ്യനെ ചേർത്തുപിടിക്കുന്ന അനന്തമായ സ്നേഹം. സങ്കീർത്തകനോട് ചേർന്ന് ജീവിതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റെന്താണ് നമുക്ക് സാധിക്കുക? കർത്താവേ, അങ്ങ് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കാം. ഈ ഐക്യത്തിൽ സഹോദരങ്ങളോടുള്ള നമ്മുടെ ഊഷ്മളമായ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. ഇപ്രകാരം സ്വർഗം സന്തോഷിക്കുകയും ഭൂമിയിൽ സമാധാനം പുലരുകയും ചെയ്യുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം.

യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഫാദർ ജിനു ജേക്കബ് പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ബിജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേക്ഷണത്തിൽ കേൾക്കാം ചിന്താ മലരുകൾ. ജൂൺ മാസം യേശുവിന്റെ തിരുഹൃദയത്തിന് നമ്മെ പ്രതിഷ്ഠിക്കുന്ന കാലമായതിനാൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയെയും യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠാ പാരമ്പര്യത്തെയും സ്മരിക്കുന്ന വിചിന്തനങ്ങളാണ് ഇന്നത്തെ ചിന്താമലരുകളിൽ നാം ശ്രവിക്കുന്നത്.

പരിശുദ്ധ മറിയത്തിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ട മെയ് മാസത്തിനു ശേഷം ഇതാ നാം ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജപമാലയർപ്പിച്ചും പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തിന് പുതിയ ഒരു ഉണർവ് നേടിയിരിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുടെ ഒരു ക്ഷണമാണ് തന്റെ തിരുക്കുമാരന്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉറപ്പിക്കുവാനും ആ തിരുഹൃദയ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനം ഉറപ്പിക്കുവാനും. ഇന്ന് ലോകം മുഴുവൻ യുദ്ധങ്ങളുടെയും അക്രമങ്ങളുടെയും വെല്ലുവിളികളുടെയും മാത്സര്യത്തിന്റെയും സംഘർഷങ്ങളുടെയുമൊക്കെ പിരിമുറുക്കത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സ്നേഹത്തിന്റെ സ്വീകരണത്തിലും ദാനത്തിലും ഇന്ന് ഏറെ ഭംഗം വന്നുകൊണ്ടിരിക്കുന്നു. സ്നേഹം നടിച്ചുകൊണ്ട് മറ്റുള്ളവരെ തങ്ങളുടെ ആവശ്യാനുസരണം ആകർഷിക്കുകയും എന്നാൽ ആത്മാർത്ഥത ഒട്ടും ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുന്ന ഒരു മായിക ലോകം നമുക്ക് ചുറ്റും സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിൽ തെല്ലും സംശയമില്ല. ഈയൊരു സാഹചര്യത്തിൽ മനുഷ്യജീവിതത്തിന് ഏറെ ആശ്വാസവും സന്തോഷവും പകരുന്നതാണ് യേശുവിന്റെ തിരുഹൃദയത്തോടുള്ള ഭക്തി. ക്രൈസ്തവ കുടുംബങ്ങളിൽ പാരമ്പര്യമായി അർപ്പിക്കപ്പെട്ടിരുന്ന യേശുവിന്റെ തിരുഹൃദയ പ്രതിഷ്ഠ ഇത്തരുണത്തിൽ സ്മരിക്കപ്പെടേണ്ടത് ഏറെ ആവശ്യമാണ്. ഫ്രാൻസിസ് പാപ്പ ഒരിക്കൽ തിരുഹൃദയ വണക്കമാസത്തിന്റെ അവസരത്തിൽ വിശ്വാസ സമൂഹത്തോട് പറഞ്ഞത് ഇപ്രകാരമാണ്: തന്റെ ജീവിതത്തിൽ കുഞ്ഞുനാൾ മുതൽ ക്രിസ്തുവിന്റെ തിരുഹൃദയത്തോടുള്ള ആഴമായ സ്നേഹം രൂപപ്പെട്ടത് യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന മുത്തശ്ശി പഠിപ്പിച്ച പ്രാർത്ഥനയിലൂടെയായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. യേശുവെ എന്റെ ഹൃദയത്തെ നിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കണമേ എന്ന കുഞ്ഞു പ്രാർത്ഥന ഓരോ വിശ്വാസിയും പലവട്ടം ഉരുവിടുകയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ഏവരെയും ആഹ്വാനം ചെയ്തു. ദൈവശാസ്ത്രമോ ആധുനിക ശാസ്ത്രത്തിന്റെ നൈപുണ്യമോ ഒന്നുമില്ലാത്ത നമ്മുടെ പൂർവികർക്ക് അറിയാമായിരുന്നു തിരുഹൃദയത്തിന്റെ സ്നേഹശാസ്ത്രം. അത് വരും തലമുറകളിലേക്കും അവർ കൈമാറി. ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപത്തിന് മുൻപിൽ കൈകൂപ്പി പ്രാർത്ഥനാപൂർവം നിന്നാണ് ക്രൈസ്തവ കുടുംബത്തിലെ ഓരോ ശിശുവും വിശ്വാസത്തിലും ദൈവഭക്തിയിലും വളരുവാൻ തുടങ്ങുന്നത്. ഓരോ വർഷവും തിരുഹൃദയ പ്രതിഷ്ഠ നടത്തി നമ്മുടെ കുടുംബങ്ങളെ, സമൂഹങ്ങളെ, വ്യക്തികളെ, നമ്മുടെ സുഹൃത്തുക്കളെ ഈശോയുടെ തിരുഹൃദയത്തിന് നാം സമർപ്പിക്കാറുണ്ട്. അതുവഴി തിരുഹൃദയനാഥന്റെ സംരക്ഷണം മറ്റെന്തിനേക്കാളും വലുതായി നാം പ്രഘോഷിക്കുന്നു. നമ്മുടെ തോൽവികളുടെയും ഇടർച്ചകളുടെയും നൊമ്പരങ്ങളുടെയും ദിനങ്ങളിൽ സ്നേഹത്തിന്റെ ചൂടുപകരുന്ന സ്രോതസ്സാണ് ക്രിസ്തുവിന്റെ തിരുഹൃദയം എന്നതിന് ക്രൈസ്തവരുടെ ജീവിതങ്ങൾ തന്നെയാണ് സാക്ഷി. യേശുവിന്റെ സ്നേഹത്തെ കേവലം ചില വാക്കുകളിൽ ഒതുക്കി നിർത്തുവാൻ സാധിക്കുകയില്ല. ഇത് ഭൂതകാലത്തിൽ അവസാനിച്ച ഒരു സ്നേഹമല്ല, മറിച്ച് സ്നേഹിച്ചതിന്റെ അനുഭവങ്ങൾ 2025 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും നിലനിൽക്കുന്നതിനാലാണ് തിരുഹൃദയ ഭക്തി ഏറെ സജീവമായി നമ്മുടെ സമൂഹങ്ങളിൽ ഇന്നും നിലനിൽക്കുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് 1000 തവണ പറയുകയും എന്നാൽ 1 തവണ പോലും അത് പ്രകടിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിത അന്തരീക്ഷത്തിൽ വാക്മയ ചിത്രങ്ങളുടെ ആഡംബരം കൂടാതെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് യേശു പറഞ്ഞ ഒരേയൊരു വചനം ഇതാണ്: ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നത്. 1673 ഡിസംബർ മാസം 27 1675 ജൂൺ മാസം 18 ഫ്രഞ്ച് സന്യാസിനിയായിരുന്ന മാർഗരറ്റ് മേരി അലക്കോക്കിന് യേശു നൽകിയ ദർശനങ്ങളാണ് തിരുഹൃദയ ഭക്തി ലോകം മുഴുവൻ വ്യാപരിക്കുന്നതിന് കാരണമായത്. ഈ തിരുഹൃദയ ഭക്തി ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും പ്രചരിപ്പിക്കണം എന്നത് അലക്കോക്കിന് ദൈവം നൽകിയ നിർദ്ദേശമായിരുന്നു. ഈ തിരുഹൃദയ ഭക്തി ലോകമെമ്പാടും പ്രചരിപ്പിക്കുകയും ആ സ്നേഹത്തിൽ മനുഷ്യൻ തന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുകയും വേണം എന്ന ആഗ്രഹത്തോടുകൂടിയാണ് ഭാഗ്യ സ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ദിലക്സിത് നോസ് എന്ന തന്റെ ചാക്രിക ലേഖനം രചിക്കുന്നത്. ഫ്രാൻസിസ് പാപ്പായ്ക്ക് മുൻപും പരിശുദ്ധ പിതാക്കന്മാർ ഈ ഭക്തിയെ ഏറെ പ്രചരിപ്പിക്കുകയും യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന്റെ സൗന്ദര്യം ആസ്വദിക്കുവാൻ ഏവരെയും ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. യേശു ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെ പ്രതീകവും സുതാര്യവുമായ പ്രതിച്ഛായയുമാണ് തിരുഹൃദയം എന്നും യേശുവിന്റെ ഈ സ്നേഹത്തിന് പകരം നൽകുവാൻ അയോഗ്യമെങ്കിലും നമ്മുടെ സ്നേഹത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും ലിയോ 13 പാപ്പ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പായും
തന്റെ ചുരുങ്ങിയ ശുശ്രൂഷ കാലയളവിൽ അനേകം തവണ യേശുവിന്റെ സ്നേഹത്തെ നമ്മുടെ മാനുഷിക ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ടതിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട്. നമ്മെ തന്നെ യേശുക്രിസ്തുവിന് സമർപ്പിക്കുകയും ഐക്യപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് തിരുഹൃദയ ഭക്തിയുടെ ഏറ്റവും മഹത്തായ ഭാവം. അതായത് യേശുവിന്റെ തിരുഹൃദയത്തിന്റെ മാധുര്യം ആസ്വദിക്കുകയും ആ മാധുര്യം നമ്മുടെ ജീവിതങ്ങൾ വഴിയായി മറ്റുള്ളവർക്ക് പകർന്നുകൊടുത്തുകൊണ്ട് അവരെയും യേശുവിന്റെ തിരുഹൃദയത്തിലേക്ക് അടുപ്പിക്കുക. അതിനാൽ ഈ ജൂൺ മാസം ക്രൈസ്തവരെന്ന നിലയിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രേഷിത പ്രവർത്തനത്തിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. യവന സാഹിത്യത്തിൽ ഹൃദയത്തെ സൂചിപ്പിക്കുന്ന വാക്ക് കാർഡിയ എന്നതാണ്. ഇത് മനുഷ്യന്റെ ആന്തരികതയെ എടുത്തു കാണിക്കുന്നു. പ്രശസ്തമായ ഹോമറിന്റെ ഇലിയഡിൽ ചിന്തയും വികാരവും ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളാണെന്നും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ രൂപപ്പെടുന്ന സ്ഥലം ഹൃദയമാണെന്നും പറഞ്ഞുവെക്കുന്നുണ്ട്. ഇപ്രകാരം മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനങ്ങളുടെയും വികാരങ്ങളുടെയും ഉറവിടമായ ഹൃദയത്തെ യേശുവിന്റെ തിരുഹൃദയത്തോട് അനുരൂപപ്പെടുത്തുകയാണെങ്കിൽ ഈ ലോകം എത്രയോ സുന്ദരമായിത്തീരുമായിരുന്നു. വളരെ ചെറിയ കാര്യങ്ങളിൽ പോലും മനസ്സും അടുത്തുപോകുന്ന ഒരു തലമുറയിലാണ് നാം ജീവിക്കുന്നത്. ലളിതമായ കാര്യങ്ങൾക്ക് പോലും ജീവിതം അവസാനിപ്പിക്കുന്ന ജനത നമുക്കൊരു തീരാവേദനയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആത്മീയതയിൽ വഴികാട്ടേണ്ടവർ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾക്ക് വശംവദരാകുമ്പോൾ ഇന്ന് യേശുവിന്റെ തിരുഹൃദയ ശക്തിയുടെ മഹാത്മ്യം തിരിച്ചറിയേണ്ടത് ഏറെ അത്യന്താപേക്ഷിതമാണ്. യേശുവിന്റെ തിരുഹൃദയത്തിൽ നിന്നും നമുക്കായി നൽകുന്ന വചനങ്ങളെ ജീവിതത്തിൽ ശ്രവിക്കുന്നതിനും അതിനനുസരിച്ച് ജീവിതം കരുപ്പിടിപ്പിക്കുന്നതിനും നാം തയ്യാറാവണമെന്ന് ഈ തിരുഹൃദയ മാസം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എമ്മാവൂസിലേക്ക് യാത്രയായ ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് ഇത്തരുണത്തിൽ ഒരു വലിയ മാതൃകയാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ വഴിയിൽ വെച്ച് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? യേശുവിന്റെ വാക്കുകൾ ശിഷ്യന്മാരുടെ ഹൃദയത്തിൽ പകർന്ന ആത്മാവിന്റെ അഗ്നി ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തെയാണ് എടുത്തു കാണിക്കുന്നത്. യേശുവിന്റെ ഹൃദയവും ശിഷ്യന്മാരുടെ ഹൃദയവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ഇത് ആത്മാർത്ഥതയുടെ കൂടിച്ചേരലാണ്. മനുഷ്യന്റെ ഹൃദയത്തിൽ രഹസ്യമായി കിടക്കുന്ന സംശയങ്ങൾക്ക് ആധികാരികതയുടെയും യാഥാർത്ഥ്യത്തിന്റെയും ശക്തി പകർന്നുകൊണ്ട് വ്യക്തിപരമായി മറുപടി നൽകുന്ന യേശുവിന്റെ തിരുഹൃദയം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ ഇപ്രകാരമാണ് ഹൃദയത്തെപ്പറ്റി പറയുന്നത്: നിന്റെ ഹൃദയം എന്നോടൊപ്പം ഇല്ലാത്തപ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിനക്ക് എങ്ങനെ പറയുവാൻ കഴിയും? അതിനാൽ പരസ്പരമുള്ള ബന്ധങ്ങളെ കൂട്ടിയിണക്കുന്നത് സ്നേഹത്തിന്റെ ഉറവിടമായ ഹൃദയമാണ്. അതുകൊണ്ടാണ് മാധുര്യമേറിയ യേശുവിന്റെ തിരുഹൃദയമേ എന്ന് പ്രാർത്ഥനയിൽ നാം ഏറെ തവണ ഉരുവിടുന്നത്. ഇപ്രകാരം യേശുവിന്റെ ഹൃദയത്തോട് നമ്മുടെ ഹൃദയങ്ങളെ അനുരൂപമാക്കിയാൽ മാത്രമേ അവനെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഈ വർഷം തിരുഹൃദയ മാസത്തിന്റെ മറ്റൊരു പ്രത്യേകത അത് ജൂബിലി വർഷത്തിൽ ആഘോഷിക്കപ്പെടുന്നു എന്നതാണ്. 2025 ജൂബിലി വർഷത്തിൽ യേശുവിനെക്കുറിച്ചുള്ള സജീവവും ഹൃദയാത്മകവുമായ സ്മരണയാണ് പ്രത്യാശയിലേക്കുള്ള തീർത്ഥാടനത്തിൽ നമ്മെ സഹായിക്കുന്നത്. പരിശുദ്ധ അമ്മ, എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുപോലെ ഹൃദയത്തിൽ ദൈവത്തിന് സ്ഥാനം നൽകിക്കൊണ്ടും യേശുവിന്റെ തിരുഹൃദയത്തിൽ ഇടം നേടിക്കൊണ്ടും ക്രിസ്തുവിന്റെ സ്മരണയിൽ ജീവിക്കുന്നതിന് ഈ വർഷത്തെ തിരുഹൃദയ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. ഉപഭോഗ സംസ്കാരവും ഉപരിപ്ലവമായ ബന്ധങ്ങളും ഇന്ന് മനുഷ്യജീവിതത്തെ ശൂന്യതയിലേക്ക് നയിക്കുമ്പോൾ ഹൃദയത്തിന്റെ പ്രാധാന്യം വീണ്ടെടുക്കുന്നതിന് ഈ തിരുഹൃദയ മാസം നമ്മെ സഹായിക്കണം. സാമ്പത്തികമായ ബന്ധങ്ങൾക്കും അപ്പുറം സാമൂഹികമായ ബന്ധങ്ങൾ കെട്ടിപ്പടുത്തുകൊണ്ട് സാമ്പത്തികമായ പ്രതിസന്ധികളും അനീതികളും മനുഷ്യജീവിതത്തെ കമ്പോളവൽക്കരിക്കുന്ന അവസ്ഥകളെ ഒഴിവാക്കുന്നതിനും ഈ മാസം നമ്മെ പ്രചോദിപ്പിക്കണം. തന്റെ ഹൃദയം നമ്മുടെ പാദത്തോളം താഴ്ത്തിക്കൊണ്ട് നമ്മുടെ കുറവുകളെ കഴുകിത്തുടച്ച യേശുവിന്റെ പെസഹ മാതൃക ഈ മാസം നമ്മുടെ ജീവിതം വഴിയായി മറ്റുള്ളവർ നുകരുന്നതിനായി നമ്മെ തന്നെ വിട്ടുകൊടുക്കണം. ഉയരങ്ങളിലേക്ക് നമ്മുടെ ദൃഷ്ടികൾ ഉയർത്തി മാത്രം ദൈവത്തെ നോക്കുവാൻ ശീലിച്ച മനുഷ്യനെ പാദത്തിങ്കൽ കാലുകൾ കഴുകിക്കൊണ്ട്
ചുംബിക്കുവാനിരിക്കുന്ന സ്നേഹം. ആരാണ് വലിയവൻ എന്ന് നിരന്തരം തർക്കിക്കുന്ന ശിഷ്യന്മാർക്ക് യജമാനന്റെ മേലങ്കിയേക്കാൾ ഒരു കച്ചമുണ്ടും കുറച്ചു വെള്ളവും തൂവാലയും കൊണ്ട് എളിമയുടെ പ്രവൃത്തികൾ മൂലമായി ഗുരുവിന്റെ മറുപടി നൽകുന്നു. അധികാരത്തിന്റെ അംഗവസ്ത്രങ്ങൾ ഊരിക്കൊണ്ട് അടിമയുടെ അരക്കച്ച ധരിക്കുന്ന ഈശോ നമ്മോട് പറയുന്നു, അപരന്റെ പാദത്തോളം താഴ്ത്തണം നിന്റെ ഹൃദയം. യേശുവിന്റെ തിരുഹൃദയത്തിന്റെ പ്രത്യേകത ഇതല്ലാതെ മറ്റൊന്നല്ല. മുറിയപ്പെടുമ്പോഴും മനുഷ്യനെ ചേർത്തുപിടിക്കുന്ന അനന്തമായ സ്നേഹം. സങ്കീർത്തകനോട് ചേർന്ന് ജീവിതത്തിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുവാനല്ലാതെ മറ്റെന്താണ് നമുക്ക് സാധിക്കുക? കർത്താവേ, അങ്ങ് എന്നെ പരിശോധിച്ച് അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. യേശുവിന്റെ മാധുര്യമേറിയ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഈ ജൂൺ മാസത്തിൽ നമ്മുടെ ഹൃദയങ്ങളെ യേശുവിന്റെ ഹൃദയത്തോട് അനുരൂപമാക്കാം. ഈ ഐക്യത്തിൽ സഹോദരങ്ങളോടുള്ള നമ്മുടെ ഊഷ്മളമായ ബന്ധം നമുക്ക് ഊട്ടിയുറപ്പിക്കാം. ഇപ്രകാരം സ്വർഗം സന്തോഷിക്കുകയും ഭൂമിയിൽ സമാധാനം പുലരുകയും ചെയ്യുന്ന ഒരു നല്ല നാളേക്കായി നമുക്ക് കൂട്ടായി പ്രവർത്തിക്കാം.

യേശുവിന്റെ തിരുഹൃദയത്തിന് പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ജൂൺ മാസത്തിൽ യേശുവിന്റെ തിരുഹൃദയ ഭക്തിയുടെ പ്രാധാന്യം എടുത്തു പറഞ്ഞുകൊണ്ട് ഫാദർ ജിനു ജേക്കബ് പങ്കുവച്ച ചിന്തകളാണ് നാം ഇതുവരെ ശ്രവിച്ചത്. അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം, ആലാപനം ബിജു മാ

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. മനുഷ്യത്വരഹിതമായ രീതിയിൽ ലാഭക്കണക്കുകൾ മാത്രം നോക്കി ഭിന്നതയുടെ ബാബേൽ ഗോപുരം പണിതുയർത്തുന്നതിനു പകരം സ്നേഹസംസ്കാരത്തിലധിഷ്ഠിതമായ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക നയങ്ങളനുസരിച്ച് മുന്നോട്ടു പോകുന്ന പുതിയ ജെറൂസലേം പണിതുയർത്താനാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് ലിയോ 14-ാമൻ പാപ്പ ലൗദാത്തുസി ഗ്രാമസംവാദങ്ങൾ എന്ന പേരിൽ കസ്തേൽ ഗന്തോൾഫോയിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് ജൂൺ 19 വെള്ളിയാഴ്ച വത്തിക്കാനിലെ കൺസിസ്റ്ററി ശാലയിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവേ സിനഡാത്മക ശൈലിയിൽ പുതുനന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളെ പരിശുദ്ധപിതാവ് അഭിനന്ദിച്ചു. പൗരസ്ത്യ സഭാപാരമ്പര്യങ്ങളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും റൊവാക്കോ പ്രസ്ഥാനം നൽകുന്ന പിന്തുണയെയും സംഭാവനകളെയും അഭിനന്ദിച്ച് ലിയോ 14-ാമൻ പാപ്പ പൗരസ്ത്യ സഭകൾക്ക് സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന റൊവാക്കോ എന്ന പൗരസ്ത്യ സഭകൾക്കായുള്ള സഹായ ഏജൻസികളുടെ കൂട്ടായ്മയ്ക്ക് അവരുടെ വാർഷിക പ്ലീനറി സമ്മേളനത്തിന്റെ അവസാനത്തിൽ ജൂൺ 18-ാം തീയതി രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെ മധ്യപൂർവ്വ ദേശങ്ങളിലുൾപ്പെടെ പൗരസ്ത്യ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളിലേക്കും പരിശുദ്ധപിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പൗരസ്ത്യ സഭകളുടെ വ്യക്തിത്വത്തിലും സുവിശേഷവത്കരണ ശക്തിയിലും ശരിയായ വളർച്ച നേടാൻ സഹായിക്കുന്നതിൽ വൈദികരുടെയും ഡീക്കന്മാരുടെയും പരിശീലനത്തിലുള്ള പ്രാധാന്യം പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞു. കത്തോലിക്കാ സഭയിൽ 20 പുതിയ വാഴ്ത്തപ്പെട്ടവർ കൂടി ഉടൻ പ്രഖ്യാപിക്കപ്പെടും. ലിയോ 14-ാമൻ പാപ്പ വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മർച്ചെല്ലോ സെമിറാറോയ്ക്ക് ജൂൺ 18 അനുവദിച്ച കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച രേഖകൾ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകി. സ്പെയിനിലെ ഇബിത്സ രൂപതയുടെ പരിധിക്കുള്ളിൽ 1936 ഓഗസ്റ്റിനും സെപ്റ്റംബറിനുമിടയിൽ നടന്ന മതപീഡനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട രൂപതാവൈദികരായിരുന്ന ദൈവദാസൻ ഹ്വാൻ തോറസിന്റെയും മറ്റ് 19 സഹവൈദികരുടെയും രക്തസാക്ഷിത്വം സംബന്ധിച്ച ഡിക്രികളും മറ്റ് 5 ദൈവദാസരുടെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്രികളും ഇതനുസരിച്ച് പ്രസിദ്ധീകരിക്കപ്പെടും. ലിയോ 14-ാമൻ പാപ്പ പെറുവിന്റെ പ്രസിഡന്റ് ഹൊസെ മരിയ ബാൽക്കസാർ സെലാദയ്ക്ക് ജൂൺ 18 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചതായും ഇരുനേതൃത്വങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ പരിശുദ്ധ സിംഹാസനവും പെറു റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിവരങ്ങൾ, നിയമവിരുദ്ധമായ ഖനനം, സഹകരണ മനോഭാവം വളർത്തൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചകളിൽ ഇടം പിടിച്ചുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. പ്രാദേശിക അന്താരാഷ്ട്ര തലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ നിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് കുടിയേറ്റം, സംഘടിത കുറ്റകൃത്യങ്ങൾ, സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഇരുനേതൃത്വങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ ഇടം കണ്ടെത്തി. വിവേകപൂർവവും നിസ്വാർത്ഥവുമായ സേവനത്തിന്റെ ജീവിതമായിരുന്നു കർദിനാൾ റുയിനി നയിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെയോർത്ത് ദൈവത്തിനു നന്ദി പറയുന്നുവെന്നും ലിയോ 14-ാമൻ പാപ്പ റെജിയോ എമിലിയ ഗ്വസ്തെല്ല രൂപതയുടെ സഹായമെത്രാൻ, ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ്, റോം രൂപതയിലേക്കുള്ള പരിശുദ്ധപിതാവിന്റെ വികാരി എന്നീ നിലകളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കർദിനാൾ കമില്ലോ റുയിനിയുടെ നിര്യാണത്തെ തുടർന്ന് ജൂൺ 17 റോം രൂപതയിലേക്കുള്ള നിലവിലെ തന്റെ വികാരി ജനറാലായ കർദിനാൾ ബാൽദസേരെ റെയ്നയ്ക്കയച്ച ടെലഗ്രാം സന്ദേശത്തിലാണ് ഇത്തരമൊരു സാക്ഷ്യം പാപ്പ നടത്തിയത്. നൈജീരിയയിൽ ദുരിതം വിതച്ചുകൊണ്ട് തുടരുന്ന അതിക്രമങ്ങൾക്കും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കത്തോലിക്കാ സഭാ നേതൃത്വവും ഇസ്ലാം മതനേതൃത്വവും ജൂൺ 16 നടത്തിയ 2 വ്യത്യസ്ത പ്രസ്താവനകളിലൂടെ നൈജീരിയയിലെ മെത്രാൻ സമിതിയുടെ ഉപാധ്യക്ഷനും ലാഗോസ് അതിരൂപതാ തലവനുമായ ആർച്ച് ബിഷപ്പ് ആൽഫ്രഡ് അഡെവാലെ മർത്തിനാസ് രാജ്യത്തെ പ്രധാന ഇസ്ലാമിക സംഘടനയായ ജമാഅത്ത് നസ്രിൽ ഇസ്ലാം പ്രസിഡന്റും സൊക്കോത്തോ സുൽത്താനുമായ അൽഹാജി മുഹമ്മദ് സാദ് അബൂബക്കർ എന്നിവരാണ് രാജ്യത്തെ അസ്ഥിരതയ്ക്കും പ്രതിസന്ധികൾക്കുമെതിരെ പ്രതികരിച്ചത്. കഴിഞ്ഞ 3 മാസങ്ങളായി തുടരുന്ന കടുത്ത ആക്രമണങ്ങൾ മൂലം ലബനനിലെ കുട്ടികൾ തികച്ചും ദുരിതപൂർണമായ അവസ്ഥയാണ് നേരിടുന്നതെന്നും നാളിതുവരെ രാജ്യത്ത് 247 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമ നിധി യുണിസെഫ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് എഡ്വിൻ കരിക്കമ്പള്ളി. കൃഷ്ണശ്രീ എം. ബിജുവിന്റെ ഇമ്പമേറിയ ആലാപനത്തിന് നമുക്ക് ചെവികൊടുക്കാം.

ഭക്തിഗാന മാലികയിലെ അടുത്ത ഗാനത്തിന്റെ വരികൾ മായ ജേക്കബിന്റേതാണ്. എഡ്വിൻ കരിക്കം പള്ളിയിൽ സംഗീതം നിർവഹിച്ച ഈ ഗാനത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മരിയ കോലടി.

ഭക്തിഗാന മാലികയിലെ അവസാന ഗാനം നമുക്ക് ശ്രവിക്കാം. രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. മനുഷ്യത്വരഹിതമായ രീതിയിൽ ലാഭക്കണക്കുകൾ മാത്രം നോക്കി ഭിന്നതയുടെ ബാബേൽ ഗോപുരം പണിതുയർത്തുന്നതിനു പകരം സ്നേഹസംസ്കാരത്തിലധിഷ്ഠിതമായ സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക നയങ്ങളനുസരിച്ച് മുന്നോട്ടു പോകുന്ന പുതിയ ജെറൂസലേം പണിതുയർത്താനാണ് നാം പരിശ്രമിക്കേണ്ടതെന്ന് ലിയോ പതിനാലാമൻ പാപ്പ ലൗദാത്തുസി ഗ്രാമസംവാദങ്ങൾ എന്ന പേരിൽ കസ്തേൽ ഗന്തോൾഫോയിൽ സംഘടിപ്പിക്കപ്പെട്ട സമ്മേളനത്തിൽ സംബന്ധിച്ചവർക്ക് ജൂൺ 19 വെള്ളിയാഴ്ച വത്തിക്കാനിലെ കൺസിസ്റ്ററി ശാലയിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവെ സിനഡാത്മക ശൈലിയിൽ പൊതുനന്മ ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളെ പരിശുദ്ധപിതാവ് അഭിനന്ദിച്ചു. പൗരസ്ത്യ സഭാപാരമ്പര്യങ്ങളുടെ വളർച്ചയ്ക്കും സംരക്ഷണത്തിനും സുവിശേഷ പ്രഘോഷണത്തിനും റൊവാക്കോ പ്രസ്ഥാനം നൽകുന്ന പിന്തുണയെയും സംഭാവനകളെയും അഭിനന്ദിച്ച് ലിയോ പതിനാലാമൻ പാപ്പ പൗരസ്ത്യ സഭകൾക്ക് സഹായ സഹകരണങ്ങൾ ഉറപ്പാക്കുന്നതിനു വേണ്ടി പരിശ്രമിക്കുന്ന റൊവാക്കോ എന്ന പൗരസ്ത്യ സഭകൾക്കായുള്ള സഹായ ഏജൻസികളുടെ കൂട്ടായ്മയ്ക്ക് അവരുടെ വാർഷിക പ്ലീനറി സമ്മേളനത്തിന്റെ അവസാനത്തിൽ ജൂൺ 18 രാവിലെ വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചു സംസാരിക്കവേ മധ്യപൂർവ്വ ദേശങ്ങളിലുൾപ്പെടെ പൗരസ്ത്യ ക്രൈസ്തവർ നേരിടുന്ന പ്രതിസന്ധികളിലേക്കും പരിശുദ്ധപിതാവ് ഏവരുടെയും ശ്രദ്ധ ക്ഷണിച്ചു. പൗരസ്ത്യ സഭകളുടെ വ്യക്തിത്വത്തിലും സുവിശേഷവത്കരണ ശക്തിയിലും ശരിയായ വളർച്ച നേടാൻ സഹായിക്കുന്നതിൽ വൈദികരുടെയും ഡീക്കന്മാരുടെയും പരിശീലനത്തിലുള്ള പ്രാധാന്യം പാപ്പ പ്രത്യേകം എടുത്തു പറഞ്ഞു. കത്തോലിക്കാ സഭയിൽ 20 പുതിയ വാഴ്ത്തപ്പെട്ടവർ കൂടി ഉടൻ പ്രഖ്യാപിക്കപ്പെടും. ലിയോ പതിനാലാമൻ പാപ്പ വിശുദ്ധരുടെ നാമകരണ ചടങ്ങുകൾക്കായുള്ള വത്തിക്കാൻ ഡിക്കാസ്റ്ററി അധ്യക്ഷൻ കർദിനാൾ മർച്ചെല്ലോ സെമിറാറോയ്ക്ക് ജൂൺ 18 അനുവദിച്ച കൂടിക്കാഴ്ചയിൽ ഇതു സംബന്ധിച്ച രേഖകൾ പ്രസിദ്ധീകരിക്കാൻ അനുമതി നൽകി. സ്പെയിനിലെ ഇബിത്സ രൂപതയുടെ പരിധിക്കുള്ളിൽ 1936 ഓഗസ്റ്റിനും സെപ്റ്റംബറിനുമിടയിൽ നടന്ന മതപീഡനവുമായി ബന്ധപ്പെട്ട് ക്രൈസ്തവ വിശ്വാസത്തിന്റെ പേരിൽ കൊല്ലപ്പെട്ട രൂപതാവൈദികരായിരുന്ന ദൈവദാസൻ ഹ്വാൻ തോറസിന്റെയും മറ്റ് 19 സഹവൈദികരുടെയും രക്തസാക്ഷിത്വം സംബന്ധിച്ച ഡിക്രികളും മറ്റ് 5 ദൈവദാസരുടെ വീരോചിത പുണ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ഡിക്രികളും ഇതനുസരിച്ച് പ്രസിദ്ധീകരിക്കപ്പെടും. ലിയോ പതിനാലാമൻ പാപ്പ പെറുവിന്റെ പ്രസിഡന്റ് ഹൊസെ മരിയ ബാൽക്കസാർ സെലാദയ്ക്ക് ജൂൺ 18 വ്യാഴാഴ്ച വത്തിക്കാനിൽ കൂടിക്കാഴ്ച അനുവദിച്ചതായും ഇരു നേതൃത്വങ്ങളും തമ്മിലുള്ള ചർച്ചകളിൽ പരിശുദ്ധ സിംഹാസനവും പെറു റിപ്പബ്ലിക്കും തമ്മിലുള്ള നല്ല ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുക, രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിവരങ്ങൾ, നിയമവിരുദ്ധമായ ഖനനം, സഹകരണ മനോഭാവം വളർത്തൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചകളിൽ ഇടം പിടിച്ചുവെന്നും പരിശുദ്ധ സിംഹാസനത്തിന്റെ പ്രസ് ഓഫീസ് അറിയിച്ചു. പ്രാദേശിക അന്താരാഷ്ട്ര തലങ്ങളിലെ സാമൂഹിക രാഷ്ട്രീയ നിലയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് കുടിയേറ്റം, സംഘടിത കുറ്റകൃത്യങ്ങൾ, സംഘർഷങ്ങളുടെ അനന്തരഫലങ്ങൾ തുടങ്ങിയ വിഷയങ്ങളും ഇരു നേതൃത്വങ്ങളും തമ്മിലുള്ള കൂടിക്കാഴ്ചകളിൽ ഇടം കണ്ടെത്തി. വിവേകപൂർവവും നിസ്വാർത്ഥവുമായ സേവനത്തിന്റെ ജീവിതമായിരുന്നു കർദിനാൾ റുയിനി നയിച്ചിരുന്നതെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെയോർത്ത് ദൈവത്തിനു നന്ദി പറയുന്നുവെന്നും ലിയോ പതിനാലാമൻ പാപ്പ റെജ്യോ എമിലിയ ഗ്വസ്തെല്ല രൂപതയുടെ സഹായമെത്രാൻ, ഇറ്റലിയിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റ്, റോം രൂപതയിലേക്കുള്ള പരിശുദ്ധപിതാവിന്റെ വികാരി എന്നീ നിലകളിൽ ശുശ്രൂഷ ചെയ്തിരുന്ന കർദിനാൾ കമില്ലോ റുയിനിയുടെ നിര്യാണത്തെ തുടർന്ന് ജൂൺ 17 റോം രൂപതയിലേക്കുള്ള നിലവിലെ തന്റെ വികാരി ജനറലായ കർദിനാൾ ബാൽദസേറെ റെയ്നയ്ക്കയച്ച ടെലഗ്രാം സന്ദേശത്തിലാണ് ഇത്തരമൊരു സാക്ഷ്യം പാപ്പ നടത്തിയത്. നൈജീരിയയിൽ ദുരിതം വിതച്ചുകൊണ്ട് തുടരുന്ന അതിക്രമങ്ങൾക്കും സംഘടിത കുറ്റകൃത്യങ്ങൾക്കുമെതിരെ കത്തോലിക്കാ സഭാ നേതൃത്വവും ഇസ്ലാം മതനേതൃത്വവും ജൂൺ 16 നടത്തിയ 2 വ്യത്യസ്ത പ്രസ്താവനകളിലൂടെ നൈജീരിയയിലെ മെത്രാൻ സമിതിയുടെ ഉപാധ്യക്ഷനും ലാഗോസ് അതിരൂപതാ തലവനുമായ ആർച്ച് ബിഷപ്പ് ആൽഫ്രഡ് അഡെവാലെ മർത്തിനാസ് രാജ്യത്തെ പ്രധാന ഇസ്ലാമിക സംഘടനയായ ജമാഅത്ത് നസറിൽ ഇസ്ലാം പ്രസിഡന്റും സൊക്കോത്തോ സുൽത്താനുമായ അൽഹാജി മുഹമ്മദ് സാദ് അബൂബക്കർ എന്നിവരാണ് രാജ്യത്തെ അസ്ഥിരതയ്ക്കും പ്രതിസന്ധികൾക്കുമെതിരെ പ്രതികരിച്ചത്. കഴിഞ്ഞ 3 മാസങ്ങളായി തുടരുന്ന കടുത്ത ആക്രമണങ്ങൾ മൂലം ലബനനിലെ കുട്ടികൾ തികച്ചും ദുരിതപൂർണമായ അവസ്ഥയാണ് നേരിടുന്നതെന്നും നാളിതുവരെ രാജ്യത്ത് 247 കുട്ടികൾ കൊല്ലപ്പെട്ടുവെന്നും ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യുണിസെഫ്. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഇനി കേൾക്കാം ഭക്തിഗാനമാലിക.

ഇന്നത്തെ ഭക്തിഗാന മാലികയിൽ ആദ്യ ഗാനത്തിന്റെ രചനയും സംഗീതവും നിർവഹിച്ചിരിക്കുന്നത് എഡ്വിൻ കരിക്കമ്പള്ളി. കൃഷ്ണശ്രീ എം. ബിജുവിന്റെ ഇമ്പമേറിയ ആലാപനത്തിന് നമുക്ക് ചെവി കൊടുക്കാം.

ഭക്തിഗാന മാലികയിലെ അടുത്ത ഗാനത്തിന്റെ വരികൾ മായ ജേക്കബിന്റേതാണ്. എഡ്വിൻ കരിക്കം പള്ളിയിൽ സംഗീതം നിർവഹിച്ച ഈ ഗാനത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് മരിയ കോലടി.

ഭക്തിഗാന മാലികയിലെ അവസാന ഗാനം നമുക്ക് ശ്രവിക്കാം. രചനയും സംഗീതവും ശബ്ദവും നൽകിയിരിക്കുന്നത് ഫാദർ ബിനോജ് മുളവരിക്കൽ.